പുച്ചുപോയി പുച്ചുപോയി കനമായി പുച്ചുപോയി ഓ ചേമേ വാച്ച ബാച്ചു. Oh, I don't know what's happened at the moment, but I can't get any music to play. What have I done here? I'll try something else.